0: കൊങ്ങിങ് ബല ബല
1: ഓരിം പോയാൻ
0: താഷ്
1: ബല ബൽ ഉരുകുന്ന
0: ഓ സഹോരേ ഹൈ ചമർ
1: ഉരുമ്പേത്തി ചതങ്കൻ
0: തോ തോ ശമകിയ ബല ബൽ വസന്തം